അപ്പവും അമ്മാവും അല്ലാതെ അനാഥയാണ് ഞാൻ. പാസം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. ഇപ്പവും ഗൗരവത്തിൽ അത് ഞാൻ കാണുന്നു.

0: ஐயா, காஃபிங்க. ஐயா, உங்களுக்கு ஏதோ கடுதாசு வந்திருக்கு.
1: கண்ணா, ഞാൻ നിങ്ങൾക്ക് എഴുതിന കടസി കടുതം ഇതാണ്. നിങ്ങളുടെ കുഴഞ്ഞെ ഞാൻ നിങ്ങളുടെ വീട്ടിന് മുന്നിലയിൽ വിട്ടിട്ട് പോണു. എന്റെ കടമ തീർന്നു, ഞാൻ പോണു. ഏത് കാരണത്താലും എന്നെ തേടണ്ട. മായ